0: Mal, makish khontah.
1: Riu patanichel riachawinel kubich chirech.
2: Ahaushel, chachulunu bik aritachima hak kamri walkual.
1: Ri Jesús kubich chirech.
0: Hatubik, sask aslikre akohol.
1: Rihunachi, kkhon chirech ritzich shubich ri Jesús. Katikuri kbek. Aritachi, shulinem kuban ubik. Riu patanichel, kikikluri are. Ikikbih chirech chik aslik ri ukhol riare kutach kech ri kahbul aritakchi shutrik kikbih chirech
3: iwir pariwiqub kahpan shel ubir aq chirech
1: ri khuntat shel ri shreta machche are we khun kahbul ri aritakchi ri Jesus shubih chirech aslik ri akohol katikuri kakhon riare ikonohel ri ewunak pariha ukolbul. Wehunk ak utbul ri chig ukap utbul. Shubun ri Jesus aritakchi shetlih ubi pari Judia ekbe pari Galilea.
4: Juan capítulo 5.
1: Chuwach chiakanok wiri kohun kinimakih ri Judio iri Jesus kipaki ulok pari Jerusalem. Katikuri. Para Jerusalem cojun cotom jabal, chejun colbal ubi pa griego probatica, e betesda ubi pari hebreo, cojo utzeltmal ha chrech, chuchetak we utzeltmal hari e iol sibalag e yawabib, e mojib, e chocoib, e kamnaktak kibakil, chekeyem chikuchuk charib rija, rumal rech cheri angel rech ri ahaushel. Shak ahumpana kahulok pari kotom jabal, ikuchuk chariha. Irina bechekok pariha, aretakchi shuchuk chari, kuntahik chirech ruyabil. Kochila hunachi, chehuinak washak lahuk chihunap yawab riare. Re Jesus aretakchi kril riare, chek yolnak chila, echeret amchek itak hunap hewa obnom, kubir chirech.
0: La kawah kat kunatah chrech ri amakil.
1: Riyawab achi kubir chrech.
5: Ahaushel, ri in mankota khun hunuinak arech kinukiak ubi pariha aretakchi kuchuk chari. Aretakchi imbenak ri in khunchik kakna bech nuwaj.
1: Ri Jesus kubir chrech.
0: Chatwali hok, chak ama ubi le achat echat binok.
1: Katikuri. Chishakbi ut chikriachi, kukamobiri uchat ekumahih binem. Kategori Sabado wehunk ihri. Rumal kuri riahudio kikbir chrech riachi chirish kunashik.
6: Sabado wekamikri, man yatal tachawech chikakamubile achat.
1: Riare kubir chkech.
7: Rihunche shin kunanik, shubir chwech. Chakamobile achat echat binok.
1: Riare kikotuchi.
6: Hachin rihun achi chishubir chawech, chak amau bili achat echat binok?
1: Katekut, rikunatachnak achi, manretamtak hachinok, shaneri Jesus shsachubi uoch chikshol riwinak, rumalrech che ekosi balak winak chila. Katekuri, ri Jesus kurika china parinim rachoch ri Dios ekubir chrech.
0: Chavilampe, atutzirinak chik, matmakunchi ba. Arech mankpeta huni malach il chik pawi.
1: Rihuna chik be chubishik chkech ria judio. Che are ri Jesus shukunan riare. Rumal kwa ria judio kukatah ri Jesus. Rumal che shuban weri pakih sabado. Katekut riare kubir chkech.
0: Katewa kamikri kachakun rinutat eshokoheri inkin chakunik.
1: Katekuri. Ria judio ni malak chukab kikho arech kikamsah riare. Rumal rech menshakt mat kuchakhih ri sabado. Shani shakukhe kubih utat chirech ri dios eko khunamantesah ri ruk ri dios. Ri Jesus, humulchik chowik ikubih chkech.
0: Qasih qasih kimbih chiwech. Ri kohol shel man kikowintah shakpa utukelwi kuban hun khasuwach shuwik kowin chubanik. Rikrilo chikuman ritat shel. Rehastak chikuman riare, shokohe kuman rikohol shel. Roman reche ritas shel kulo oqehri kohol shel e kukut chuwach ronohel rikuban riare. Katekut kukut china chuwach nikah ni malah takchak china. Chuwach ve nikahri. Rechri ish si balah ksachna ikush. Jejas ritat shel che kuwali jizah kiwach ri ekaminakib e kukasba kiwach e kuyari kikaslemal. Shoko jejeri rikohol shel kuyari kaslemal chkech rikrah riare. Rumal recheri tat shel man kubanta atotsih puwi hun winak. Shane uya om ronohel at balsih cherechrik ohol shel. Arech konohel riwinak nim rilikik bano rik ohol shel. Jehas nim rilikwi kikban cherechri tat shel. Rihunche man nim tarilikuban rik ohol shel. Shokohe man nim tarilikuban ritat shel. Cherita kovinaku lok riare. Kasih kasih kim bichi wech. Hachin kutari nutzihri in eke kon chrechri inuta kowina kulok, kori hunalik lah uk aslemal, emank petari chuachri atbalzih. Shane are elena kubi parikamikal, e opaninachi parik aslemal. Kasih kasih kimbichi wech, petinakri kahbal, ekochi ukamikri. Cheri ekaminakib, kiktaih nari uch abalri uk oholri dios, e hachin tak kiktaihri are. Kek asiri. Rumal recheri tat shel, chikowiri uk aslemal, parechwiri are, shokohechi uya om cherechri kohol shel, ri uk aslemal parechwiri are. Kateguri uya om rikovinem chechri are, arech kuban ri atochzih, rumal recheri are are uk ohol riachi. Mishi bihi vip cherechweri. Petinak ri kahbal kahampane che konohel riwinak che ko patakhul kiktayih nari uch'abal. Kateguri ke el na ulokri e hachin tak shikiban ri utzil. Arech kek astah kiwach parik aslemal e hachin tak ri shikiban ri itzel kek astah kiwach pahun atohtzik. Ri in, man kinkovin tak kinban hun hasuwach shakpawech wiri in. Ri in, kinban atohtzik heri has ri hastak kinto. Esakalak tzihri, rinu atok tzih, rumal reche manareta kintzukuh ri wahawanik ri in. Shane are kintzukuh ri rahawanik ri inu takowinaku lok. Weta shas ri in, are kinman atok tzih chipanuwi ri in, ma ustaneri rinu atok tzih. Hunchikri ri kapmanok atok tzih panuwi ri in. E wet am ri in che utri uk atok tzih ri kuya panuwi ri in. Ri ish, she itakubinik ahwinak ruk rishwan. Eriare shuyak atoxih puwiri sakalaxih. Riin, manareta king amuk atoxih hun winak. Shane are kim bihwa weri arech kishkoltah riish. Are are rikantil che nikilik ekuyarichach. Kategori, riish iwah shishkikot hun kahbal ruk riuchach. Katekut, riin arek owuk hunimalak atoxih chinachuwach ri atoxih rech rishwan. Rumal cheri hatakchak kim ano. Are kia ouri atoxih panuwi ri in. Che shas are ritat shel intakowinaku lok. Ritat shel che intakowinaku lok. Are are ya uinak ri atoxih panuwi ri in. Ri ish mankota humul itom ri uchakbal. Ri ish mankota humul ibilom ri uwachbal. E ri utzih mankaheqi itakan iwuk. Rumal reche mankishkohonta chrechi intakowinaku lok ri in. Ri ish si balakkinik ohri lik ri tzih. Rumal reche kichomak chik ohunalik ik aslemal ruk riare. Kateguri, are ritzih kia ourik atovutzih panuwi. Katekut, riish man kiwahtak kishpewuk arech kikohir ik aslemal. Rinuk ihil riin man nuk amom takumal riwinak. Katekut, riin wet amiwach, riish man ki lokok ehtari dios pari ikush. Riin, in petinak pari ubi rinutat kateguri, man kinik ulahtak riish. Wetak pechi hun shas pari ubi ak anribliare, shas kik ulahri ri hun ri. La kishkowin ri ish kishkohon chrechri dios, chare kik ulahri ikihil chbilak anibib, eman kitzukuh tari ikihil, chekperug ri shahun chi dios. Michomah, cheri in kimban lak atoxih piwi chuwach ri tatshel. Ri atalxih piwi ri ish, are ri Moises, ri are, che shiku bar nojeri eweye bal chrih. Rumal reche weta kishkohon ish chrechri Moises, shokohe kishkohon ish la chwechri in. Rumal reche riare, shutzibach ritzih panuwi ri in. Katekut, ri ish, we ma kishkohon chrechri utzibanik, la kishkohon uri chrechri nutzihri.
4: Juan capítulo 6. Katekuri. Ri Jesús be chakap chrechri polou Galilea, on chrechri Tiberiades. Si balah winak kiternebeh ri are, rumalrech chikikil ri hetak kutbal kuban kuk ri yawabi. Ri Jesús ke paqi puwi ri hiyub I katuyi chila kuk ri eutechela. Pitnak chik ri kashbal, paskwa, ri nimakir kech ri ahudio. Aritak chiri Jesús ke kai chikah, ekril hun si balah winak che epitnak ulok ruk ri are, kubir chirech ri alip.
0: Hawi he kakalok na wiri wa arech ke wa we winakri.
4: Kubir wiri chkech arech ki ukoh ri e are parikash. Rumalrech chiri are retam ri kubanna. Ri alip kubir chirech.
2: Ke buk alpwak mankutskata la arech chki hukunal kikitik hun chakap kech.
4: Hun chikech ri eutechela. Ri atrish chirachlal ri Simón Pedro kubir chirech.
8: Kochiri. Hunala hakal chekoho waruk manomruk saluat ekepkar katekut hasu patan waweri chekech konohelu ekilahta kuinakri
4: ri Jesus kubir chekech
0: cheit uibari binak
4: kosti balak ayes pawahun kolbol ri ketu yinelo echo mil achihab katekuri ri Jesus kukamukok ri hetakwa kumul chushir chrech ri Dios katekuri Kuhach chkech ri winak chet yulik, shokuhe heri kuban chrech ri hetak kar, kiktihor no hel rik kah, artakchi shikwaleh, kubir chkech ri eutechoshelab.
0: Chimolo ri takuch akapil chestotah kanok, arech mankota ri kuban kash.
4: Kikmol ri eare, katek uri, kablahoh chakech kiknoxah, ruktak uch kapil wab nom ruk salwat. Chishik tokan riwinak aretak shikwalek. Aretak chi riwinak kikil wehun kutbal shbantak rumal kikbih.
8: Arewari kashalu tzik ri Dios rikpena chori wachuleo.
4: Kategori. Ri Jesus kuchobo chikpena chere chukamik ubik arech ki yushisah ahawinel. Kanimah ubik kbech bi humul utukel parihuyu. Aretak chi kakak ik. Ri eutechoshela, ki shuli ulok chuchi ripolo. Kategori, ki akanu bi pahun huku, ki ksukba ubi chakap chrech ripolo, pari kafarnaum. Okinak chri akap, kategori ri Jesus maha ki urkari eare, kualak ripolo rumalrech chikahamumik hun nimalak ki akik. Aretakchik binsam chri huku, huwinak, un huwinak lahuk stadios ne. Kikil ri Jesus chikbin puwi ri polo e ketahin kikib ulok ruk ri huku. Kikishbih kib ri eare. Katikut ri are kubir chikech.
0: In! Mishibih hiwib!
4: Kikkah wit kikkam ubik pa ri huku. Katikut chi aninak kurka ri ulew ri huku. Khawi ri kisukbam ubiwi. Chukkab kik chik. Ri winak chi ek okan chakab chirech ri polo. Shikilo chiri are minshaqan tubi pari hukub kuk ri eutechoshelab. Shani kitukel ri eutechoshelab shebe ubik. Kategut. Kopan nikahtak hukub rech ri Tiberiades. Nakah chirech ri kolbol hawuhe shiktihwi ri wa banom ruk salwat. Aritakchi kikil ri winak chi mankota ri Jesus chila. Ishokuhe ri eutechoshelab. Ki akanu lok patak ri hukub. Che utukishik ri Jesus pa Kafarnaum. Aritakchi kikirkari are chakapchik chiri polo kikbirche.
2: Rabbi, hampa shatopan waral?
4: Ri Jesus kubirchkech.
0: Kasih kasih kimbirchi wech. Ri ish kinitsukuh marumal rechtakche iwilom ri kutbal. Shane rumal reche shishwaik esi balak shishnohik. Mishakun ba arech kori wachek kisik. Shane arech chishchakunok arech kori iwache ko parihunalik aslemal. Riwache kuyana chiwech ri ukohol riachi. Rumal reche are wa we are. Rit ikatalik ruk rit ikmal rumal ritatshel dios.
4: Chishakbi kikbir chrech.
6: خسر خواشک قبنا آرچ کخچکون پری اوچاکری دیوس
4: ری خسوس کوبیخ کچ
0: ری اوچاکری دیوس آره وا چری ایش کش کخون چرچ ری خونچه اتاقمو لقری آره
4: ری آره کبیخ چرچ
7: خس خون کتبال کبان ریاد آرچ آره تختیک قل ریوخ کخ کخون چوچ خس ری چک کبانو
9: ریوخر تققتی قمام شکیتیخ ری منا پریت اینالی کلیو خاچات زی پتالیک شویاری واچ کچ چه پتینک چیکا
4: ری خسوس کو بیخ کچ
0: قصیخ قصیخ کیم بیخ چی ویچ من آره تاری مویسیس شا او ری واچ چی ویچ چش پی چیکا آره ری نوتات ری کی او چی ویچ ری قصیخ آره واچ اک پی چیکا رومال ریچ چه آره وا ری وا ریچ ری دیوز چه کقه و لوگ چیکا اکویاری کسلمال چو واچو لیو
4: کاتی کوری که کبیخ چریچ
3: اخوشیل رونوخیل مول چه یا آبا ویواج قیچ ری
4: ری کسوس کبیخ چکیچ
0: این ری این وار ریچ کسلمال ری خون چک پی و لقوک ری این منک اتا چی خمول کنوم ری ری خون چک کخون چویچ ری این منک چاقیخ تا او چی ری کتک ات شبیتخ چویچ ومال ری این اینی ویلوم چیک کتگوری منکیش کخون تا چویچ رنوخل ری کویاری تات شیل چویچ کپی نا وک ری این کتگوری ری خون چه کپی وک ری این منکین کیاق تاو بیک رومال ریچ چه ری این این قخینا کو لغ چی کخ مناره تا کولیم بانا ری وخوانیک این شنی اره کولیم بانا ری رخوانیک ری خون این تا قوینا کو لغ کتگوری خیواری رخوانیک ری اره چه این تا قوینا کو لغ چه ری این منکو تا خون کین چاقو چریچ رنوخل ری اویا اوم ری اره چویچ شانه کین و الاخیسا خواچ پاریک اسمال قیخ خینک ات اره واری رخوانی کرینو تات چه رنوخل ری کلو وواچ ری کهول شیل اکو کخون چریچ ری اره که کخی خونالی کو کسلمال کاتگوری کین و الاخیسا خواچ ری اره پاریک اسمال قیخ
4: ری اخودیو که وشوات چریخ ری اره و مال ریچ چه شو بیخ
0: این ری این واچ این قخی نقو لغ چی کخ
4: کاتی کوری کیکبیخ
3: لمن اری تواری خصوص ری او کوخول ریشب اری ایمونان ایوتات ری او قتام کی واچ
8: خاص کوچه کوبیخ چانیمری انری ان قاخینا قولق چیکاخ
4: ری خصوص کوبیخ چکیچ
0: میشویش وات چبیلی می من کوتا خون کپی و ری این ری من کیک تا اولق رو مالی تا چل چی اینو تا قوم اولق کاتگوری ری این کوالا خیساش نا نواش پاریک اسبال قیخ سی باتالیک پا تقریق اشلو چیه ری دیوز کنو خیل ویناخ که تیخوش نا رومال ری دیوز رونو خیل ویناخ چه کتات بیخ ری و چیه ری تات شل اکرتا مخ کپیوگ ری این منشا تک او خون ایلو ویناخ ری تات شل شوی نری خون چه پتی ناقو لغ رو ری دیوز ری خون ری ری لوم ری تات شل قصیخ کیم بیخ چی ویچ ری خون چه که خون چه ریچ ری دیوز که خون علی که کسل مال این ری انوا ریچ کسل مال ری اخیر تقیواتی تیمام شکیتیه ری مانا پاری چین علی که لیو کتگوری ایش کامیک اره وا ویوا ری کخو لغ چی کخ اریچ ری که تیخویک من که کام تخ این ری کسل کلاخوا چه این قهیناکو لغ چی کخ ری بیناخ چه کتیه نا ویواری که خون علی که کسل مال کاتگوری ری واچ کینیانا اینچرچ اره ری نوتیو خیل اره که کسی و واچو لیو ری
4: ری اخودیو سی بلاخ که کت ریخ چک شول که بیخ
7: خسو یا ایکلا کوبنو اره کو یا قطیخیک چقیچ ری اوتیو خیلال
4: کاتگوری ری کسوس کو بیخ چکیچ
0: خسیخ کم بیخ چی ویچ ری ایش و ما کتیخ ری اوتیو خیلال و کخول ری اچی ایوه مکی قموه ریو کیکل منک اتاک اصل مالی ووک ری ویناخ چی کتیه ری نیتیو خیلال ایکو قموه ری نو کیکل کخو نالی کک اصل مال کاتگوری کینوا الاخیساه نا اواج ری اره پاریک اسمال قیخ رومال ری چی ری نیتیو خیلال قصیخ چی وا ری نو کیکل قصیخ چی اوکیا ری ویناخ چی کتیه ری نیتیو خیلال ایکو قموه ری نو کیکل ککاناخ کان ری پاری نو کوش ری این ری این پری اوکوش ری آره شکوخه خاچاری تات شل چه کسلیک چه ری اینو تا قومو لق ری این چه کاری نو کسل مال رو مال ری تات شل Shoko heri hunche kinutijo, kasina vumal riin. Arewari wache kahinaku lokchika. Manjerita, hacharish kitigri ojertak iwatiti mam. Kategori, shekamik. Rivinak chikutihwe wari, kohunalik ukaslemal.
4: Wetzihri, shubir aretak kitron pahunu kolbel chabel parikafarnaum. Kategori, aretak chiri eutehoshela kikta wiri kikbir.
8: Ashutaik wetzihri, hachink kowin chutat beshik.
4: Kategor, le Jesus retam perech wichiri eutehoshela kiwishwet pui wiri kubir chikech.
0: Lakashku banweri chivech. Ejasku banri chivech aretak chiki vil nari ukohol riachi, chekapaki ik javijek ovi oher kanok, areri ushlap shel kia ovri ik aslemal, ritio hilal man utstag, mankota upatan, ushlap shel ritsirche shimbir chivech, shokuhe kaslemal, katek ut ekonik achi sholche manke kohontag.
4: Ri Jesus, chiretam, aretak chi shikemahih hachintak rimanke kohont chirech riare. E hachin ri kachonari are. Kategori kubih.
0: Rumal kuwa shimbih chivech. Chimankota hun kuya ok pewuk. We man kuya taritat shel chrech weri.
4: Chipa wahun ki hubik. Sibalah ik ich kechri eutehoshela ketzlich chkih. Kategori. Munkiternebeh te chikri are. Kategori. Rikesus kubih chkechri kablaho.
0: La shokuheri ishki wah kishbek.
4: Ri Simón Pedro kubir chrech.
2: Ajaushel. Hachin ruk kubewi. Riat kori atzig rech hunalik aslemal. Riuk kakoho. Ek kilochi at riat yosh lahwinak rech ri Dios.
4: Ri Jesús kubir chkech.
0: La man in tahri shin sikini vech. Ri ish kap lahu. Kategori hun chi shol ri ish hun kashtok.
4: Hareri judas ri kutsiho chi uk hol ri Simón Iscariote. Rumalrech che are ri are, kechchouna ri are. Hunchik shol ri ikab la huj.
10: Juan capítulo 7. Kategori ri Jesús kbin pare Galilea, mankrahtak kbin pare Judea, rumalrech che ri a judio kekaj kikkemsaj ri are. Kategori pitnak che ri nimakij rikbish kabal chrech. Kategori ri rechalal kikbih chrech.
2: Chatelub y waral, hatub y pari judea. Arech shokoheri eati hoshelab kilri takchak kabano. Mankota hunwinak chakumpa awalkil aretakchi krah kiletahik. Wekaban weri, chakutu awip chuwachri wachuleu.
4: Shane rumal rechchi shokoheri rachalal, mankekehonta chirechri are. Katekuri, ri Jesus kubir chkech.
0: Mahako panri nukahmal. Kategutri y kahbal ri ishak apachike kahbal. We uwachuleu mank kovintah kretzelah iwach. Kategut ri in kretzelah nuwach. Rumal reche kimban atoxif puwiri itzel tak uchakri uwachuleu. Chishpakalu biri ish pari nimakih. Ri in man kimpaki itah pawehun nimakih ri. Rumal reche man tzakatinah tari nukahbal.
4: Aritakchi ishbitah wari kkanakkan pari Galilea. Katekut aretak chi ri erachalal e pakalnak chi ubi pari nimakih shokohi kapaki ubi riare pa walkil munguk alahisah terib chikwoch ri winak ri ahudio kikitskuh pari nimakih e kikbih
3: hawikherik owri are
4: ri winak sibalah ki wishwatik chirih riare ikonik ah kikbih
8: riare hunachi rech utzil
4: Ek onik achchik kikbih.
8: Manjetari riare shanek ke usup riwinak.
4: Kategut. Minkot hun winak kitzhon puwi riare. Chikwoch riwinak rumalre chikishibimkim chikech ri ahudio. Panik achchik rinimakih. Ri Jesus kapaki ubi paranim rachoch ri Dios. Kateguri. Kukut ritzih. Ri ahudio ksach kikoshi kikbih.
3: Hasreta mashikwa ubanun wetzihri, shane mankotum tane chuwach.
4: Ri Jesus kubir chkech.
0: Ri tzih kink utu, manwesh tari in, shane are ahchak eri in utakomu lok. Bekohun winak krah kuban ri rahawanik, kril wache we nutzih, la utzihri Dios. unkinchaw in chakpa wechwiri in. Rihunchek chaw chakpa rechwiri are, che are kutsukuh ri uqihil, katekut, rihunche are kutsukuh ri uqihil, ri intakowina kulok, ri are ri, suk, sakalaktsih ri are ri, emankota hos taktsih pari wukush. La manareta ri Moises shia ou ri tzih chivech, katekuri, mankota hun chivech ri ish che katsih kuban ri tzih. Has che chikiwah kini kamisah?
4: Riwinak kikbih.
7: Riat kohuni tselabuk. Hachin krah katu kamisah?
4: Ri Jesus kubir chkech.
0: Shahun hasu wach nubanom. Kategori. Iwonohel mayibalish kolik. Ri Moises, shishutak chrechu atik. Ri uwi ikowil. Manruk tak utri Moises petinakwi weri. Shaner kuk yoher tak katit kamam. Kategori. Riish pahun ik sábado, kipusu vi ukovil hunachi. Wekpusu vi ukovil hunachi pak ik sábado, arech man ketzelash tari utzihri Moises, lakpek u iwoyoval chwech, rumal recheri in, kinkunach ronoheli uinakil hunachi pahun ik sábado, miban katoxih puvi rishak halum tzih, chibanak atoxih ruk suk aliklach chomabal.
4: Nikah winak chi a Jerusalem kikbih.
2: La man areta wa we are ri kahawashik kamisashik
8: we uchanimri kchauch ki wach ri winak e mankota ki bischech la kastih kori ki kamuka ri nimak takuinak che are are ri Cristo
5: kateku tuare are petam hawihe kelwi kategori ri Cristo are takchik petik mankota hun winak ri retam hawihe kelwi
4: chichanim Ri Jesús ukutri tzih parenim rachoch ri Dios hurra kakeh uchi kubih.
0: Ri ishi wetam nubach ri in e iwetam hawihe kinelwi katek ut ri in man impetinaktak shakpawech viri in. Shane kasih are kintakowik ri intakowinak ulok. Katek ut ri ish man iwetam ta uwach. Ri in wetam uwach rumal reche ri in impetinak ulok ruk ri are. E are ri are ri intakowinak ulok.
4: Chiu chanimri, kikah kikchepu biri are, katekut, mungkot hun kukohu kap chrech ri are, rumalreche maha kopan ri ukahbal. Kategori, ikichik shol ri winak kikhon chrech ri are, ikikbih.
7: Are takchik penari Cristo, la kochina nim takkotbal kuban nari, chuachwe ubanong chiwe hun ri.
4: Kikikta rakanil ri fariseo, cheri winak kikitzhoh wiri, puwewe are. Kekhtak bing ah achmei arech ki chepu biri are kategori chichanim kubih ri Jesus.
0: Kinkanak china ke ushim ihiwuk. Tekuri kinberuk ri intakowinakulok. Ri ish kinitsukuh nari. Kategori man kinirik tari e hawihe inkowiri in man kishkowin tak kishbe ish chila.
4: Ri ahudio kekbih kibilkib.
9: Hawihe kbewila le are. Arechman kakarikta chiri uch?
8: Lak bela kuk rieko patak rikitinamit riach griego arech kukutu ritzik chkech riach griego
7: Haswa wetzik riach bitak rumal kinutsukuk nari katekuri man kinirektari echawighe inkowiri in man kuyatak kishbe ishila
4: Parik isbal kik chin nimak ik rikun kik chikas unimal nimak ik ri Jesus takal ulok Urrak uchi.
0: Wekohun kachaki uchi, chpetok wukri in echaku munok. Rikikhon chwech in. Hachaku bihri utzihri tzi batalik. He has nima, pari uchuchu pam kachok nari kaslik lakha.
4: Wire chiku bih. Are kutzhoch ritioshlak ushabshil, chikikam nari kikhon chrech riare. Shani maha ko ritioshlak ushabshil. Rumalrech chiri Jesus maha kikikhlashik. Iki chik shol ri winak, che shikta wi tzikhri kikbih.
3: Qasikh chi are wa wi are ri qashal u tzikhri Dios.
4: Ik onik achchik kikbih.
2: Are wa wi are ri Cristo.
4: Katekut, ik ochnik ach kikbih.
9: La parri Galilea puch kelulok ri Cristo. La mankubicht ri tzikh che ri Cristo. Parri ri Jalil ri David kelulok. E parri Belén che utinimit ri David.
4: Kualach chok chikshol ri winak, Mishat hun kiwoch rumal riare, ikonik ach kech wiwinakri, kikkah kikchepubi riare, katekut mkot hun kukohu kap chrech riare. Riach mi ketzalahik, ikikikari in maktak chuchka hawi iri fariseo, wi eareri kikibich kech.
7: Khasche mashik amta ulo,
4: ritak ach mi ikikbich.
6: Mankota humulch awinak huinak hachak chawe areri.
4: Ri e fariseo kikbih.
2: La shukokheri ishi ye wib shishu supu.
8: La kohuninak put chrech yare. Hunim winak on hun fariseo. Kategut le winak le chemin ketam tritzig. Ek yaksak lahta huinak.
4: Ri nekode muchihun chikshol ri e are. Chiripitnak kan ruk ri Jesus kubir chkech.
3: Rekapishab. La kupam puch katok tzich po ikon winak. Aretak chi maha kutayich riu tzich. E aretak chi maha retam riu shubano.
4: Ri e are kikbir chrech.
3: La shokuhe pa Galilea katel huiri at. Chach oborik chinohim chatiho hawib. Kategori kawil nari. Che mankota hun asalu tzich ri Dios. Kel ulok pari Galilea.
4: Tek uri. Chki hukunal ke bebit chotak kachoch. Juan capítulo 8. Katekuri ri Jesús beu bi puwiri hyup olivo. Katekut aretak chi sakarik. Peche humul parenim rachoch ri Dios. E konohel ri winak ke pe ulok ruk. Riare kituyik e kukut ritzir chikwoch. Katekuri ri achtibanela eri fariseo. Kikamu bi hunishok chowach che shirktak pumak ruk achi. Ikiari are pinik ah. Kategori, kikibir chrech ri Jesus.
8: Achtig, we shokri rakatehenak ulok, are tachi tahin chrech ri makah ruk achi. Kategori, katakan ri Moses chkech pari pishap. Che keka kamisa, che abah we shokibri. Kategori at, has kabir?
4: Kikibir ronohel wiri, arech kikoh ri are pakash. Arech kohun has watch ri rumal kikban katoxir puwiri are. Katekut. Ri Jesus kulukba ukok rib ikumahik tibanik ruk ri uwi uka puleu. Katekuri. Rumal che sibalak kikkot uchi puwi wiri. Kusuk barib ikubir chkech.
0: Ri hunchi shol ri ish che mankota hun numak chuk yaka rina bea bak chrech ri are.
4: Katekuri. Kuluk ba chikmul rib ektiban puleu. Katekut, ri iare aretak chi kikta wiri chki hukhnal ki elu bik hunchrih ri hunchik. Arek nabag ri ire ikhtak winak chik. Katekuri kanak kan utukel ruk ri ishok chik opanik iyak. Ri Jesus kusuk ba rib katekuri kubik chrech.
0: Ishok, khawihe ikowi, la mankota hun shuban katok tzih pawi.
4: Kubih riare.
7: Mankota hun haushil.
4: Chichanim ri Jesus kubih.
0: Riin, shoguhe man ki bantak atok tzih pawi. Khat, echwek kamih matmakunchik.
4: Ri Jesus, ki uch abeg chikmul ikubih chkech.
0: In ri inu chek inu saqil wachulew. Ri hun chek inu ternebeg man kminta chikmul ri parik ekumal. Shanik okhiri usaqil kase mal ruk.
4: Tekuri, ri fariseo kikbir chrech.
8: Riat, kaban katoxtig chmila wib. Ri katoxatig man utstag.
4: Ri Jesus kubir chkech.
0: Henakut, ri inkin man katoxtig chbil wib. Kategori, utri nu katoxtig. Rumal rech, cheri in wet am hawihe impetinakwi ulok. E hawihe kimbewi. Atekut riish mai wet amtah hawihe impeti nakwi ulok e hawihe kimbewi. Riish ki bank atoxih rumal riti ohilal. Riin man kotahun ki bank atoxih puwi. Atekut wekin bank atoxih sakalaxih rinu atoxih. Rumal recheri in man nutukeltah inkolik. Shane inkoin ekori hun in takowinakulok. E pari ipishab. Tzi batalwi che utzri katok tzih kikbani kep winak. Inri kimbani katok tzih chbilwib. Erumal kutok obisah nuwach rinutat. Shokuhe kuban katok tzih riare che intako winak ulok.
4: Kategori kikbih chrech.
7: Jawijek owi riatat.
4: Ri Jesús kubij.
0: Ri ish man kichop ta nu wachri in e man kichop ta wachri nutat. Ri ish weta kichop nu wachri in shokunje kichop wachri rinutat.
4: Kubij wetzihri jawik owi rukolbol ripuak aretek chikuk utritzih para nim rachochri dios. Emen kothun winak kachpo ubiri are. Rumal reche maja kopan riukahbal. Ri Jesús shokuje kubij chihumul.
0: Ri in kimben awa. Kategori ri ish kinitsukuj nari ekishkam nari pari imak. Jawije kimbe wiri in man kuyatah kishbe ish chila.
4: Kategori ri ajudio kikbij.
8: La shaku kamisaj ribla rumal che kubij. Jawije kimbe wiri in man kuyatah kishbe ish chila.
4: Tekuri kubij chkech.
0: Ri ish ishrechi kim. Ri in rech aksik. Ri ish ishrech we wachu lewri. Ri in man in rech tawe wachu lewri. Shbitach chiwe che ri ish kishkan wa pari imak. Rumal reche we man kishkohontach che in ri kishkan wa pari imak.
4: Kategori kikbir chrech.
9: At kachin riat.
4: Ri Jesús kubir chkech.
0: Shas pari umahi balu lok nubim chiwech. Ri in. Kuya osi balak o kimbih piwi, e kuya o kiman katoksih piwi. Katekut, rin takowina kulok manho astah, are sakalak tzih. Eri in kinyo bishik chrechwe wachulew, rihastak che shintaruk ri are.
4: Mankik choptak che are kitzhon puwi ritat shel. Katekuri, ri Jesús kubih chkech.
0: Are takchi ishwa alahi satahik riuk ohol riachi iumal, kiwetamak che inri, Eche man kota hun hasu wach kimbano, shakpa wech viri in, shane are kimbihri uk utum ritat shel chunu wach. Kategori, ri in takowina kulok, kovug ri in, man kinuyata kan nutukel, rumal rechi ri in ronohel mul kimban ri krahri are.
4: Are takchi hewak chowik, ekisi balak ke khonch rech ri are, ri Jesús kubik chkech ri ajudio. Cheshik khon chrechri are
0: we qas kish khaqi parinutsi qasihri ishnuti khoshela kategori kiweta mahri ri saqalaqtsi eri saqalaqtsi kishu tsaqopih nari
4: ri are kikbir chrech
7: ri ogri khalil ri abraham eman kota khumul okhshimital puqab khun winaq shakhekuri khas ko checheri at kabir kish tsaqopitakhna
4: ri Jesús kubir chkech
0: Qasih qasih kimbih chiwech, rihunche kamakunik shimitalik neri. Rihunche shimital puqab hunchik, manjeqel tari paha. Katekut, rikohol shel chiheqel ri chubeqih chubesak. Shakhek uri, wekishu tzakopih rikohol shel qasih ish tzakapatal ri. Ri inwet am, cheri ish ishri halil ri Abraham, katekut, are kiwah kini kamisah. Rumal rech, cheri nutzik, man ktiqitak tapari ikush. Ri inkin tzikho ri hastak che wilom ruk ri nutat. Eri ish ki ban ri itom ruk ri itat.
4: Kikbih chrech.
7: Ri qatat arere Abraham.
4: Ri Jesús kubih chkech.
0: We ish ralkwal ri Abraham, ri ish ki ban nakuri ri uchak ri Abraham. Katekut, ri kamikri, ri ish ki wakini kamisah. Ri in, che in hunachi, Che nubim chiwech reh saqalaqtzih, che shintayih ruk ri Dios. Wa'weri, man shubanta wa'ri Abraham. Ri ish, are kiban ri uchak ri itat.
4: Ri are kikbih chrech.
6: Ri uch man uchalishnaqta pa uchak ri kiech nim chutir. Ri uch shahun qatat, chi are ri Dios.
4: Ri Jesús kubih chkech.
0: Weta are itat ri Dios, kini lo'oq ehin wa, rumal reche ri in, In elenak e impetinak ulok ruk ri Dios. Ri in man impetinak ta ulok shakpa wech viri in. Shane are ri are in takowinak ulok. Khas che man kik amta uqa we nutzik. Rumal reche man lok tak ki tatabeh we nutzik. Ri ish elenak ulok pari itzel. Che are itat. E are ki wak ki manori rahawonik ri itat. We are ri kamisanel shas pari mahibal ulok kategori. Man shakheqi ta pari saqalak tzik, rumal reche man kota saqalak tzik pari are. Are takchi kuban takri tzik, are kubih rekhastak kelu loq pari are. Rumal reche akbanal tzik, e are utatri manoj tzij. Katek ut, ri in man kini kohtaj, rumal reche kin biehri sakalak tzij chiwech. Hachin junchi xol ri ishk kovinik kukutu, che ri in kin makunik, ri in kin biehri sakalak tzij. Has che man kini kohtaj, ri junche kelulok pari dios, kutat behri utzihri dios. Ri ish, we man kitat behta weri, man ish reshtari dios.
4: Ri ahudio kikbich rich.
8: La man kaztirtane rik kabich uch. Aretachi, kikabich cheriat at hunach Samaria. Echek ohuni tsela uk.
4: Ri Jesus kubich.
0: Ri in, man kota huni tsel uk. Ri in, shane nimkin wilbiri nutat. Kateguri, ri ish kitsukuch rezalashik nuwach. Ri in, man kintsukuchta nuk ihil. Kochik rikitskubrech. Erik banou katoxih puwiri hastak. Kasih kasih kim ichi wech, wek ohun kuk aslemah rinutzih, shas man ri kriltari ri kamikal.
4: Ri ahudio kik bich rech.
7: Kamikri, li uch ketam cheri at kohun itzela wuk, li Abraham shkamik, shokoheri kashaltak utzih ri dios, katekuri ri at kabich, wek ohun kuk aslemah rinutzih, shas man kriltari ri kamikal. Ri at, la are at nim puch chuwach ri Abraham ri katat chesh kamik, shokohe, ריקשלתא קוציח רדיוס שקמיק, את חצ'ין את ככוכבי?
4: ריקסוס קוביך.
0: ריאין, ותנים נוקיך קניהו, צ'ירומל אקענוי בריאין, מנקותא ופתן רירי נוקיכיל. קתקות, הרי רינותת קיהו רינים נוקיכיל ריאין. ריארי, צ'קיביך צ'רץ', הרי הרי ריקדיוס. קתקות, רישמני ותאמתא וואץ', ריאין, שאני כסיך ותאמו וואץ'. Kategori wetari in kimbih, ri in ma wet amta uwach, in hun banal tzihnak uri ish hachari ish. Kategut, ri in wet amu uwach. Kategori kink aslemah ri utzih. Ri Abraham che are ri itat, si balashki kotik, aretakchi shuchomah che kril nari nukih. Shri lo, kategori shki kotik.
4: Chichanim ri ahudio kikbih chrech.
9: Riat. מחניק או כווינך לחוך אחונב, כתקורי שוויל רי אברהם.
4: ריקסוס קוביך צ'קיץ'.
0: קסיך קסיך קימביך צ'יוויץ'. הרתקצ'י מחה קלש רי אברהם, אין רי.
4: צ'צ'נים ככמוקוך תקרי אבך, הרצ' ככייק צ'ריך ירא, כתקורי ריקסוס קוקורי צ'קוואץ' אקל בי פרנים רצ'וץ' רי דיוס. Juan capítulo 9. Aretakchi kok owik kril hun moy che shas para el shibal ulok khiri. Riew te khoshelab kikbir chrech.
8: Rabbi, hachin shmakunik. Areri are on e areri eunan eutat arech moy ri are shalashik.
4: Ri Jesus kubir.
0: Man shmakuntari are. Shokohe man shmakuntari eunan eutat. Shane arech kutahruk riare ri uchakri dios. Aretakchi pak ihna, rahaushik kachakuri uchakri hunche inutakomulok. Kokakab, aretakchi mankota chi hun winak kowinik kachakunik. Aretakchi ri in, inkochu wachulew, insakil rechri uwachulew.
4: Aretakchi shibitak wari rumal, kuchubak uk ashak chuwach ri ulew, kubun shakol ruk ri uk ashak, ikukok we shakol ri. Chotakri wakoch rikun moy. Katikuri kubik chrech.
0: Hat hach aha wach pari horon rech siloe.
4: Chepa kach abal kubik. Takom. Rimoy kebek. Kuchekri wach. Katikuri ronohelchik krilo aretakchi ketslihulok. Rieu kulha eriwinak chiklom kanok che are sing molonel puak kikbik.
7: La manareta wa weare chik tu yich rech umoli krisintak urahil?
4: Ikonik ah kikbih.
8: Are are.
4: Ikonik ah chik kikbih.
8: Maaretak, hunchi ne che hunam kairuk.
4: Katekut riare kubih.
8: Inri.
4: Katekuri kikbih chrech.
8: Hasku hakik rib shuban le awokoch?
4: Riare kubih.
3: Rihunachi che ubi Jesus. Shuban shol, shukok chorin wo och, kategori shubik chwech, hat parisiloe, echech ahale awach, re inshimbek, shinchahrin wach, kategori shinkaik.
4: Riare kikbir chrech.
8: Hawihe, kowiriare.
4: Riare kubir.
3: Manuetam tah.
4: Kikkamubiri moi kanak chikochri e fariseo. Kategori. Pahunk ir sabado. Aretak chiri Jesus shubanri shokol e shokhakri wokochri moi. Shokohe. E fariseo kikkotu chi hasubanik shubno chikkai chikriare. Kubir chkech.
3: Shukok shokol chori nuwa och. Shinchak nuwach. Kategori ronohel chikin wilo.
4: Ek ojo hun chkech rifariseo chikikbih.
9: Wawe achirri man elenak tulok ruk ri Dios. Ruman rech che man kuchajik bechta rik ik sábado.
4: Ek ochi ejo hun kikbih.
7: Hasu baniku bano hun akmakunel ritak kutbal hachaweri.
4: Kategori kohun hacho ib chikshol. Kategori kikbih chikhumul chrech rimoi.
7: Ek uriat. Haska bir chrihriare e pubiri junche shuhakle awokoch?
4: Kubir.
3: Riare jun ashalu tsihri Dios.
4: Ria judio, aritak mahake keskihri eunan eutat, mkikkohtak chemoi kanok rehuna chiri, chik kaichik, kikkot kichi eare.
7: La areva ve igual kual chekibir moi shalishik? Hasku chewa chekamikri ronohel chik krilo?
4: Ri eunan eutat kikbih.
2: Ri uq ketam che arewa we qalqual, shokohe ketam che moy shalashik.
11: Katekut, hasku che, cheronohel chikril kamikri, ri uq man ketam tah, e hachin shahakou ri wakoch, shokohe ri uq man ketam tah. Chitaba kuweri chrech riare, tzakat chihunab, riarek kowin la, kichaw chi parechwi.
4: Ri eunan eutat hewa kikbih. Rumalret chiki kishbihkip chkech ri ahudio. Rumalret chiri ahudio. Shikban hun katochtzik ikhunam chikiboch. Chiwik ohun kubih chiri Jesus areri Kristo. Kikiak ulok pari ukolbal chabal. Sharumal ua wiri chiri eunan utat kikbih. Riare tzakat chi ukhunab. Chitabaku wiri chrech. Pauka mulchik, ria judio kikiskih riachi che moikanok, katekuri kikbir chrech.
7: Nim chivila viri Dios, ri uketam che viachiri hun ahmakuninel.
4: Riare kubih.
3: We ahmakuninel riare, ri in mongwetam tah, ri in shahun hasuach riweta am. Ri in cherubanum kanok in moi ekukamikri runohel chikimwila.
4: Katekuri kikbir chrech.
8: Hasku shubanchawach, hasu haqik shubanchreti awokoch.
4: Kubir chkech.
3: Warish bitach chiwech. Kategori riish machine tatabechtach. Hasku cheche are kiwah kitachi humul wari. La shashukuhe kiwah ish kishushik ishuti hoshelab riare.
4: Ketalah wach wachi. Kategori kikbir chech.
9: Atri atuti hoshel ri hunachiri. Ri urshani uhuti hoshelap ri Moises. Ri ur ketam, cheri Dios, shuchabeh ri Moises. Katekut, ri hunri, manketam tah hawi hewi elena kulok.
4: Riachi kubir chkech.
3: Arekuari sach balkush. Cheri ishman iwetam tah hawi hewi elena kulok riare. Eche shuhak wehetak nuwa ochri in. Ri ur ketam, cheri Dios, manke utata bechtari e ahmakib. Atekut, wehun winak kushibih rib chuach ri Dios, ewe kuban ri rahawanik. Ri Dios, kutatbeh ri hun winak ri. Mankota humul tatahinak, che hun winak shuhak uwo och hun winak chik, che moj ulok parira la shibal ulok. We achiri, we tamate elenak ulok ruk ri Dios, mankota hun hasuach kuwin ri kubano.
4: Kikbih chrech.
9: Riat, chi atala shinak parimak. Kategori kuhati hoh ugok.
4: Kategori kikikia kulok riare. Kategori ri Jesus kreta mah chishikia kulok riare. Kurika ikubik chrech.
0: Latkat kohon chech ri ukohon riachi.
4: Riare kubik.
3: Ihachin kuri riare ahaushel. Arechkin kohon ri in chrech riare.
4: Ri Jesus kubik chrech.
0: Ri atawi lomchik. Ri hunche tahink chawa wukri. Are ri ri are.
4: Chishakbi riare kukalaykisak ikubik.
3: Kin kohonik kahawshel.
4: Katikuri kumekrib chuwach riare. Chishakbi kubik ri Jesus.
0: In petinak pawe wachuleu arechk bantahun katbaltsik. Arech riman ke kaitak ke kaik. Eri ke kaik ke moyirik.
4: Ejujun fariseo chek oruk riare kiktawit sihri. Katikuri kikbik.
7: La shokuge og moyibriuk.
4: Ri Jesus kubik chkech.
0: Weta ishmoy mankota imakri. Shane rumal kibik. Ri ujro nohel kekilo. Ri mak kehekri kanok.
4: Juan capítulo 10.
0: Qasih qasih kim bichi wech ri hunwinar che mankokta pari uchi ki kral rech richir eshane kapan puwi we areri hun ela om e hunitsel winak kategot ri hun che kok pari uchi kral are ahyuqri chkech richir ri aktorol uchi kral ku haqri ri kral chrech kategori richir ki katat behri uchabal Chiki hujunal ke usik ihri e uchik. Kategori kere el sahu bik e ke uk amu bik. Aretak chi ishe e satahu bik konohel ri e uchik. Knabe hu bik chikwach. Kategori ri chik kikiterne behri are. Rumal reche kikchop uwach ri uch abal. Man kikiterne behta ubi hun winakri. Che man chop talta uwach. Shane ke anima hu biri rumal reche man kikchop ta uwach ri uch abal ri hun winak. Che man chop talta uwach.
4: Ri Jesus shubir chkech. We hun tsiho belil ri. Kategori iere. Man kikchop tu bishkal we shubir chkech. Kategori. Ri Jesus kubir chichomul chkech.
0: Kasih kasih kim bir chiwech. Inri inuchi kral chkech ri chich. Konoheli epetinak kan nabech nuach ri in. E la gomab shokohe e itzel takuinak. Kategori chich man kishkitat behta ri kich abal. Inri inuchi kral. We kohun koku bi pari uchi kral, che innakut kol tahna. Koku biri ekelu biri. Kategori kurik rechari. Ri elak omk peti karecha kulbana elak. Kulketa kulak eku kamisah konohel. Ri in petina karech konohel ke kohik kik aslemal, eke kohik si balak kik aslemal. In ri in utzalahahyuk. Ri utzahyuk guhach ruk aslemal pakivire e uchih. Ri hunche tohom rik ilal, cheriman ahyuktah, cheriman eresh tarichih, aretak chi kril ri utiw, ki uyakan richih. Kategori kanimahik, kategori ri utiw, kuyayitek chkech, e ki utukihu bik. Rumal re cheriare tohom rik ilal emanimta ki ih richih chuwach. In ri in utzalah ahyuk, eri in wetam ki wach ri enuchih, eri enuchih ketam nuwach ri in. Hachari tatshel che retam nuwach in, heri wetam uwach ri in ri tatshel. Kategori, kinyari nuk aslemal chkech ri en uchih. Ri in, eko china nikah nuchih, che manekota pa we ukolbal kral ri. Shokuhe we enikah chikri, rahawshik che kinkam kibe. Eri eareri kiktata beh nari nuchabal. Kategori, shahun hupuk chih ri kolik, shahun ri ahyuk ri. Rumal kuweri, kino loko ehri tatshel. Rumal reche kinyari nuk aslemal in e arech ki atak chinahumul chwech. Mankota hun kesan chwech. Inri kinyawik ruk ronohel wahawanik. In ko nukowinem arech kinyari nuk aslemal. Shokuhe ko nukowinem arech ki atak chinahumul chwech. Are wari pisha uya omu lokri nutat chwech.
4: Katikuri humul chik. Mankunam tichikwech ria judio. Rumal rech wetzihri iki chikshol ri eare kekbih.
7: Kohun kashtok ruk shokuhe moshirnak khasche kitat behri utzih.
4: Ik och nikah kekbih.
8: Wa wetzihri mankel ta ulok la pauchi hun kashtok.
3: Hun itzel huinak. Lak kowin puch che u haqik u och hun moy.
4: Shok o sashik pari Jerusalem ri nemak ikhrech rik ak nimrachoch ri Dios. Si belach kashteu, re Jesus kuakat para nim rachoch ri Dios, chushe ri hun hache rachoch ri Salomon, ri ahudio, kiksutih kip chrih ri are, kategori kikbih chrech.
9: Chikate hampana gapana rik ash chrech tak rik uslabal, we atri at Cristo chabih chaqadisakh ba chqech
4: ri Jesus kubih chqech
0: we ri ishbitakh chiwech bu mal ri in kategori manki kohtakh ri chak chekim an pari ubiri nutat areri rik manou qatorsih panuwiri in katek utri ishman ki kohta weri shane rumal cheri ishman ishuntakh chikshol ri enuchih ri enuchih ki tatbeh ri nuchabal ri in wetam ki wa.
12: Estás escuchando Fe Lo Bíblica, la Biblia en español, inglés, garífuna y quechí.
0: Ajunalik.